സുദസത്രനദിയേ ചൂടരണ്ടി. പ്രേമസ്വരൂപലായ വിദ്യാർത്ഥുലാര, വിദ്യാബോധകുലാര, വിദ്യാഭിമാനുലാര, പുടമനെ അവതരിച്ചിന പ്രതി മാനവനക്കു സത്യമേ പ്രത്യക്ഷ ദൈവം. ഈ ചരാചര പ്രപഞ്ചമന്തയുകൂടനു സത്യമനുണ്ടിയേ ആവിർഭവിച്ചി, സത്യമനന്ദേ ജീവിച്ചി, സത്യമനന്ദേ ലീനമവുന്നത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ബ്രഹ്മ സത്യമേ, അനന്തമൈനది സത്യമു. ഈ ബ്രഹ്മക്കു ആത്മ അനി പേരു. നിത്യമൈനటువంటి ബ്രഹ്മക്കു സത്യ അനി പിലുസ്തു വച്ചാരു വേദാന്തുലു. കനുക ప్రతి మానవుడు కూడాను